ആകാശവാണി. കൂട്ടുകാരി. കൂട്ടുകാരിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി ക്ലിനിക്കൽ ലിംഗ്വിസ്റ്റായ ഡോക്ടർ എ എം മേരിക്കുട്ടിയാണ്. എന്താണ് ക്ലിനിക്കൽ ലിംഗ്വിസ്റ്റ്? ശ്രോതാക്കൾക്ക് അറിയണ്ടേ? നമ്മുടെ ഭാഷ, സംസാരം, ആശയവിനിമയം എന്നിവയിലുണ്ടാകുന്ന തകരാറുകൾ അല്ലെങ്കിൽ പരിമിതികൾ പഠിക്കുന്നതിനും വിലയിരുത്തുന്നതിനും രോഗനിർണയം നടത്തുന്നതിനും ചികിത്സിക്കുന്നതിനും ഭാഷാശാസ്ത്രം, സിദ്ധാന്തങ്ങൾ,

0: യുക്തികൾ എന്നിവ പ്രയോഗിക്കുന്ന ഒരു സ്പെഷ്യലിസ്റ്റാണ് ക്ലിനിക്കൽ ലിംഗ്വിസ്റ്റ്. അതായത് ക്ലിനിക്കൽ ലിംഗ്വിസ്റ്റ് മെഡിക്കൽ രംഗവും ഭാഷാശാസ്ത്രവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമായി പ്രവർത്തിക്കുന്നു. നമുക്ക് ചില വാക്കുകളോ അക്ഷരങ്ങളോ വ്യക്തമായി ഉച്ചരിക്കാൻ കഴിയാതെ വരിക, വിക്കൽ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ, പക്ഷാഘാതം മൂലമോ തലച്ചോറിനേൽക്കുന്ന പരിക്കുകൾ മൂലമോ ഭാഷ കൈകാര്യം ചെയ്യാനുള്ള ശേഷി നഷ്ടപ്പെടുക, അതുപോലെ കുട്ടികളിലുണ്ടാകുന്ന ഓട്ടിസം, ഡൗൺ സിൻഡ്രോം തുടങ്ങിയ അവസ്ഥകളിൽ ഭാഷാവികാസം പതുക്കെയാവുക, ഈ അവസ്ഥകളിലെല്ലാം സംസാരരീതി, വ്യാകരണം, പദസമ്പത്ത് എന്നിവ വിശകലനം ചെയ്ത് ഏത് ഭാഗത്താണ് പ്രശ്നമെന്ന് കണ്ടെത്താൻ സഹായിക്കുകയും അതിനനുയോജ്യമായ ചികിത്സ നൽകുകയുമാണ് ഒരു ക്ലിനിക്കൽ ലിംഗ്വിസ്റ്റ് ചെയ്യുന്നത്. ഈ മേഖലയെക്കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം. ഡോക്ടർ എ എം മേരിക്കുട്ടിയുമായി സംസാരിക്കുന്നത് സെവിൽ ജിഹാൻ.
1: നമുക്കറിയാം, നമ്മൾ ഓരോ ദിവസവും ഭാഷ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ആശയവിനിമയം എന്നത് വളരെ സങ്കീർണവും ശക്തവുമായ ഒരു പ്രക്രിയയാണ്. മാഡം ഒരു ലിംഗ്വിസ്റ്റിക് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, അപ്പൊ എന്താണ് ഭാഷ എന്ന് പറയുമ്പോൾ?
2: ഞങ്ങളെ പഠിക്കുന്ന ഡെഫിനിഷൻ, ലാംഗ്വേജ് ഇസ് എ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ഒരാളുമായിട്ട് ആശയവിനിമയം നടത്താൻ ഉപയോഗിക്കുന്ന ഉപാധിയാണ് ഭാഷ. അത് ഒരു ഭാഷയിൽ തന്നെ ഭാഷാഭേദം ഉണ്ടാവും, ഡയലക്ട് വേരിയേഷൻ. പരസ്പരം മനസ്സിലാക്കാവുന്ന ഒരു ഭാഷയാണ് നമ്മളൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്.
1: മാഡം പഠിക്കുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു സ്ട്രീമോ അല്ലെങ്കിൽ ഒരു എം എ ഡിഗ്രിയോ അത്ര ഫെമിലിയർ അല്ലെങ്കിൽ ആളുകൾക്ക് പരിചിതമല്ലല്ലോ ആ കാലഘട്ടത്തിൽ. ഇന്നത്തെ പോലെ സെർച്ച് ചെയ്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്തിൽ, അപ്പോ എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് വന്നത് അല്ലെങ്കിൽ ഈ സ്റ്റഡീസിലേക്ക് വന്നത്?
2: എന്നെ കല്യാണം കഴിച്ചത് ഒരു ലിംഗ്വിസ്റ്റാണ്, ലിംഗ്വിസ്റ്റിക്സ് പ്രൊഫസറായിരുന്നു. അങ്ങനെ ഞാൻ കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസിലേക്ക് വളരെ യങ്ങായിരുന്നപ്പോൾ തന്നെ എത്തിച്ചേർന്നു. എനിക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നതുകൊണ്ട് ഏതെങ്കിലും ഒരു കോഴ്സിന് ചേരാമെന്ന് അങ്ങനെ ആഗ്രഹിച്ചു. അങ്ങനെ ആഗ്രഹിച്ചെങ്കിലും പെട്ടെന്ന് എനിക്ക് ചേരാൻ പറ്റിയില്ല, കാരണം എന്റെ ഹസ്ബൻഡിന് ഫുൾ ബ്രൈറ്റ് ഫെല്ലോഷിപ്പ് കിട്ടി, ഞങ്ങൾ അമേരിക്കയിൽ പോയി. അങ്ങനെ പോയി തിരിച്ചു വന്നപ്പോഴത്തേക്കും എനിക്ക് അതിൻ്റെ ഇടയിൽ ഒരു കുട്ടിയുണ്ടായിരുന്നു. കുട്ടി സ്കൂളിൽ പോയി തുടങ്ങി. സ്കൂളിൽ പോയി തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് യൂണിവേഴ്സിറ്റി ചേർന്ന് പഠിക്കാനുള്ളൊരു സാഹചര്യം ശരിയായി വന്നപ്പോൾ ഞാൻ എം എക്ക് ചേരുവാണ് ചെയ്തത്.
1: അതിനു മുൻപ് യു ജി ഡിഗ്രി എന്തായിരുന്നു ചെയ്തത്?
2: ഞാൻ സുവോളജി ആയിരുന്നു ചെയ്തത്. അത് കഴിഞ്ഞ് ഞാൻ കോപ്പറേറ്റീവ് ട്രെയിനിങ് കഴിഞ്ഞാണ്. അപ്പൊ എനിക്ക് കൊച്ചിൻ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, ഇപ്പോഴത്തെ ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലില് ക്യാഷ്യറായിട്ട് ജോലി ഉണ്ടായിരുന്നു. ആ സമയത്താണ് കല്യാണം കഴിച്ചത്. അപ്പൊ അക്കൗണ്ടൻസി എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു.
1: ഓൾറെഡി പഠിച്ചത് സുവോളജിയാണ്, പിന്നെ അതിൽ നിന്നാണ് ലിംഗ്വിസ്റ്റിക്സ് അല്ലെങ്കിൽ ആ ഒരു ഇതിലേക്ക് വരുന്നത്. അപ്പോ ആദ്യകാലങ്ങളിൽ നമ്മൾ ഇത് ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യലോ സബ്ജക്ട്സ് തമ്മിൽ. അപ്പോ മാം ആദ്യകാലങ്ങളൊന്ന് ഓർത്തെടുക്കാമോ?
2: എന്റെ കല്യാണം കഴിഞ്ഞ ഒരു 6-7 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാൻ ലിംഗ്വിസ്റ്റിക്സിലേക്ക് പഠിക്കാനായിട്ട് ചേരുന്നത്. പക്ഷെ എന്റെ വീട്ടിലെ മുഴുവൻ എപ്പോഴും ലിംഗ്വിസ്റ്റിക്സ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എന്റെ ഹസ്ബൻഡ്, എന്റെ PhD സ്റ്റുഡൻസ്, എന്റെ ഹസ്ബൻഡിന്റെ കൊളീഗ്സ്, ഇവരെല്ലാം, എന്റെ ഹസ്ബൻഡും യങ് ആയിരുന്നല്ലോ, അപ്പൊ അവരെല്ലാം ഡെവലപ്പിംഗ് സ്റ്റേജ് ആയിരുന്നു. അപ്പൊ എപ്പോഴും എന്റെ വീട്ടിൽ ലിംഗ്വിസ്റ്റിക്സിന്റെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഒരു ലിസണർ ആയിരുന്നു. അതുപോലെ തന്നെ ഹസ്ബൻഡ് സെമിനാറിനൊക്കെ പോകുമ്പോൾ പേപ്പർ എഴുതി കഴിഞ്ഞാൽ ആദ്യം വായിച്ചു കേൾക്കുന്നത് ഞാനാണ്. നമ്മുടെ സംസാര ഭാഷയെ കുറിച്ചിട്ടാണ് ഈ എല്ലാ എഴുത്തുകളും വരുന്നത്. ഇപ്പൊ നമ്മുടെ സംസാര ഭാഷയിലെ ഭാഷാഭേദം, സൗണ്ട് ചേഞ്ച്, അതെല്ലാം പുള്ളിക്കാരൻ എന്നോട് ഡിസ്കസ് ചെയ്യുമായിരുന്നു. അതിനെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാനും അതിനകത്തൊരു പാർട്ടായി മാറി. അപ്പൊ എനിക്ക് ലിംഗ്വിസ്റ്റിക്സിന്റെ പറ്റി ഒരു ധാരണയോടുകൂടി തന്നെയാണ് ഞാൻ കോഴ്സിനെ പോയി ചേർന്നത്. പക്ഷെ തിയറീസ് ഒന്നും അവയർ അല്ലായിരുന്നു. ലിംഗ്വിസ്റ്റിക്സിന്റെ ഒരു വീട്ടിലാണ് ഞാൻ താമസിച്ചിരുന്നത്. എന്റെ വീട് തന്നെ ലിംഗ്വിസ്റ്റിക്സ് മയമാണ്. ധാരാളം ബുക്സ് ഉണ്ട്. ആ ബുക്സ് എല്ലാം ലിംഗ്വിസ്റ്റിക്സ് ആണ്. എപ്പോഴും കേട്ടോണ്ടിരിക്കുന്നത് അത്.
1: അതുകൊണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട്.
2: അതെ, അതിനെപ്പറ്റി പേപ്പറുകൾ കേൾക്കുമ്പോൾ അതിന്റെ ടെക്നിക്കൽ ടേംസ് എനിക്ക് മനസ്സിലാവില്ല. പഠിക്കാൻ പോയി കഴിഞ്ഞപ്പോ പിന്നെ എന്റെ ഹസ്ബൻഡ് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു എനിക്ക് പഠിക്കാനായിട്ട്. എല്ലാം റിനൗണ്ട് ലിംഗ്വിസ്റ്റ്, എല്ലാം മലയാളത്തിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. ഇപ്പൊ ലിംഗ്വിസ്റ്റിക്സ് മുഴുവൻ ബുക്സ് എല്ലാം ഇംഗ്ലീഷുകാരുടെ ബുക്കുകളാണ്. പക്ഷെ അതിനെല്ലാം മലയാളത്തിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ടെക്നിക്സ് പറഞ്ഞുതരും. ഇപ്പൊ സിനിമാ പാട്ടിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യണം, കഥയിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യണം, റിഡിൽസിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യണം. ഇത് പുള്ളിക്കാരൻ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പുള്ളിക്കാരനാണ് എന്നെ ഒരു തർക്കേടില്ലാത്ത ലിംഗ്വിസ്റ്റാക്കി മാറ്റിയത്. അദ്ദേഹത്തിന്റെ ഇൻഫ്ലുവൻസ് വളരെയേറെയുണ്ട്.
1: ഇപ്പൊ പറഞ്ഞു, ഇത് നമ്മളിങ്ങനെ ആപ്ലിക്കേഷൻ ലെവലിൽ എങ്ങനെയാണ് ഓരോ പാട്ടില് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അത് അപ്ലൈ ചെയ്യുന്ന ടെക്നിക്സിനെ കുറിച്ച്, അപ്പൊ അതൊന്ന് വിശദമായിട്ട് പറയാമോ? ഒരു കാര്യം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തെന്ന് പറയാം.
2: ജനറൽ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത് നമ്മൾ

0: ലിംഗ്വിസ്റ്റിക്സ് പഠിക്കുമ്പോൾ ശബ്ദങ്ങളെ കുറിച്ചും വാക്കുകളെ കുറിച്ചും സെന്റൻസുകളെ കുറിച്ചും അർത്ഥതലത്തിനെ കുറിച്ചും ഡയലക്ട് വേരിയേഷനെ കുറിച്ചും എല്ലാമാണ് പഠിക്കുന്നത്. ഡ്രവീഡിയൻ ലാംഗ്വേജസിനെ പറ്റിയൊക്കെയാണ് പഠിക്കുന്നത്. ജനറൽ ആയിട്ട് ഒരു ലാംഗ്വേജ് എങ്ങനെ അനലൈസ് ചെയ്യാം, അതിൻ്റെ ഡിസ്ക്രീറ്റ് യൂണിറ്റ് ആക്കി മാറ്റിയെടുത്ത് അത് അനലൈസ് ചെയ്യാം എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ജനറൽ റൂൾസ് ഫോർ ഓൾ ലാംഗ്വേജസ്. പക്ഷെ അതിന് അപ്ലൈഡ് ഏരിയാസ് ഉണ്ട്. നമുക്ക് ലിംഗ്വിസ്റ്റിക്സ് എവിടെയൊക്കെ അപ്ലൈ ചെയ്യാമെന്നുണ്ട്. ഞാൻ ജോലി ഇപ്പൊ ചെയ്യുന്നത് ക്ലിനിക്കൽ ലിംഗ്വിസ്റ്റിക്സിനകത്താണ്. ആ ക്ലിനിക്കൽ ലിംഗ്വിസ്റ്റിക്സിനകത്തും വരുന്ന മൂന്ന് കാര്യങ്ങൾ സൈക്കോ ലിംഗ്വിസ്റ്റിക്സ്. സൈക്കോ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നതിന് നാല് ഡൊമൈൻസ് ഉണ്ട്. ഹൗ ഡു വി അക്വയർ ലാംഗ്വേജ്, അക്വിസിഷൻ ഓഫ് ലാംഗ്വേജ്, ദെൻ കോംപ്രിഹെൻഷൻ ഓഫ് ലാംഗ്വേജ്, ദെൻ ആർട്ടിക്കുലേഷൻ ഓഫ് ലാംഗ്വേജ്, ആൻഡ് ദെൻ ഡിസൊല്യൂഷൻ ഓഫ് ലാംഗ്വേജ്. ആർട്ടിക്കുലേഷന് പകരം പ്രൊഡക്ഷൻ ഓഫ് ലാംഗ്വേജ്. അപ്പൊ ആ പ്രൊഡക്ഷൻ, സംസാരിച്ചുകൊണ്ടിരുന്ന ഭാഷ നഷ്ടം, സ്ട്രോക്ക് അങ്ങനെ എല്ലാ കാര്യങ്ങളും വന്നിട്ട് നമുക്ക് ഭാഷ നഷ്ടമാവും. അപ്പൊ ഭാഷ ചിലരില് കംപ്ലീറ്റ് നഷ്ടമാവും, ചിലർക്ക് പാർഷ്യലി നഷ്ടമാകും. അപ്പൊ അത് ഏത് ഏരിയാസിലെല്ലാമാണ് നമുക്ക് വിട്ടുപോയിരിക്കുന്നതെന്ന് ഒരു ലിംഗ്വിസ്റ്റിന് ഭാഷയുടെ സ്ട്രക്ചർ അറിയാവുന്നത് കൊണ്ട് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അത് കണ്ടുപിടിച്ചിട്ട് ആ ഭാഗങ്ങൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുള്ളൂ, ഒരു ന്യൂറോളജിസ്റ്റിനെ റിപ്പോർട്ട് ചെയ്യാണ്. ന്യൂറോളജിസ്റ്റ് അത് സ്പീച്ച് പതോളജിസ്റ്റിനെ റിപ്പോർട്ട് ചെയ്തിട്ട് അവരവരുടെ ടെക്നീക്സ് ഉപയോഗിച്ചിട്ട് പറയും. ഒരു പരിധിവരെ ഞങ്ങൾക്കും കറക്ഷൻ പോസിബിൾ ആണ്, അത് ഡിസൊല്യൂഷൻ ഏരിയ. പിന്നെ അടുത്തതായിട്ട് പ്രൊഡക്ഷനിൽ, ലാംഗ്വേജ് പ്രൊഡക്ഷനിൽ വരുമ്പോൾ ലാംഗ്വേജ് ഡിലേഡ് ചിൽഡ്രൻ ഉണ്ട്, സംസാര വൈകല്യം, സംസാരം വൈകുന്ന കുട്ടികൾ. അപ്പൊ സംസാരം വൈകുന്ന കുട്ടികൾ ഒരു 10 മാസം ആകുമ്പോഴത്തേക്കും സാധാരണ കുട്ടികള് വൺ വേർഡ് സ്റ്റേജ്, അപ്പ അമ്മ അങ്ങനെ വൺ വേർഡ് സ്റ്റേജിലെത്തും. ഒരു 16 മന്ത്സ് ആകുമ്പോഴത്തേക്കും സാധാരണഗതിയിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വേരി ചെയ്യാം, 2 വേർഡ് സ്റ്റേജ് വരും, ഒരു ചെറിയ സെന്റൻസ് അമ്മ പാൽ എന്നൊക്കെ പറയാറോ. 20 മന്ത്സ് ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടി അത് കൂടുതലായിട്ട് പറയാൻ തുടങ്ങും. 24 മന്ത്സ് ആകുമ്പോഴത്തേക്കും അത്യാവശ്യമെല്ലാം സംസാരിക്കാൻ തുടങ്ങും. ഒരു 24 മന്ത്സ് ആയിട്ടും കുട്ടി സംസാരിച്ചിട്ടില്ല, അല്ലെങ്കിൽ 20 മന്ത്സ് ആയിട്ടും സംസാരിച്ചിട്ടില്ലെങ്കിൽ ദർ ഇസ് എ ഡിലേ ഫോർ ലാംഗ്വേജ് അക്വിസിഷൻ. നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം അതൊരു സീരിയസ് ഇഷ്യൂ ആയിട്ട് മനസ്സിലാക്കി. ദർ വിൽ ബി സം ബ്ലോക്ക് സംവേർ, എന്തോ ഒരു ബ്ലോക്ക് ഉണ്ട് ആ കുട്ടിക്ക്. തീർച്ചയായിട്ടും പേരൻസ് അവെയർ ആയിരിക്കണം, കുട്ടിയെ ഒരു പീഡിയാട്രീഷ്യന്റെ അടുത്ത് എത്തിക്കുക തന്നെ വേണം. നമ്മുടെ വീട്ടിലുള്ള പ്രായമായവരെല്ലാം പറയും ഈ കുട്ടിയുടെ അച്ഛൻ സംസാരിച്ചത് 3 വയസ്സിലാണ് അങ്ങനെയെല്ലാം പറയുന്നത്. നമ്മൾ ഒരിക്കലും ഇപ്പം അതിനെ ഒരു മുൻവിധിയായിട്ട് എടുക്കാതെ 2 വയസ്സാകുമ്പോൾ സംസാരിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു പീഡിയാട്രീഷ്യനെ കാണിച്ച് അഡ്വൈസ് എടുക്കേണ്ടതാണ്. എയർലി ഇന്റർവെൻഷൻ ആണ് എപ്പോഴും ലാംഗ്വേജ് അക്വിസിഷന് നല്ലത്. സൈക്കോ ലിംഗ്വിസ്റ്റിക്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ന്യൂറോ ലിംഗ്വിസ്റ്റിക്സ് വരും. നമ്മുടെ ബ്രെയിനിൽ ലാംഗ്വേജ് എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നതെന്നാണ് ന്യൂറോ ലിംഗ്വിസ്റ്റിക്സിനകത്ത് പഠിക്കുന്നത്. ആ ന്യൂറോ ലിംഗ്വിസ്റ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാല് ടെമ്പറൽ ലോബ്, ഓക്സിപിറ്റൽ ലോബ്. ഓക്സിപിറ്റൽ ലോബിന്റെ ഫംഗ്ഷനിൽ ബ്രെയിനിന്റെ നമുക്ക് വളരെ അത്യാവശ്യമാണ്. വായിക്കുക, നോക്കുക, കാണുക, പ്രോസസ്സ് ചെയ്യുക. ടെമ്പറൽ ലോബ് കേൾക്കുക, പ്രോസസ്സ് ചെയ്യുക. നമ്മൾ പലരും കേട്ട് പഠിക്കുന്നവരുണ്ട്, ചിലർ കണ്ടു പഠിക്കുന്നവരുണ്ട്. എഡ്യൂക്കേഷൻ അക്കാഡമിക്സിന് നമുക്ക് കണ്ടും കേട്ടും പഠിക്കണം. ഇത് ഈ രണ്ട് ഏരിയാസും പ്രോപ്പർ ആയിട്ട് ഫംഗ്ഷനിങ് വേണം. ഫ്രോണ്ടൽ ലോബ് എക്സിക്യൂഷൻ ഓഫ് ദ ഫംഗ്ഷൻ ആണ്, ഇമാജിനേഷൻ ആണ്. പരൈറ്റൽ ലോബ് സ്പേഷ്യൽ ഓർഗനൈസേഷൻ ആണ്. ഇപ്പൊ ചില കുട്ടികളെ കണ്ടിട്ടില്ലേ ഒരു വശത്തുനിന്ന് എഴുതി നേരെ താഴോട്ട് എഴുതി വരുന്നത്, മാർജിൻ വിടാതെ പോകും അങ്ങനെ. പിന്നെ സ്കിപ്പിംഗ് ഓഫ് ലൈൻസ് ഉണ്ടാവും, സ്കിപ്പിംഗ് ഓഫ് അക്കോർഡിംഗ് ടു ദ ലീഷൻ. ലീഷന്റെ സിവിയറിറ്റി അനുസരിച്ചിട്ട് ഈ ഓമിഷൻ കൂടിയും കുറഞ്ഞു ഇരിക്കും. അപ്പൊ ഈ ബേസിക് ലിംഗ്വിസ്റ്റിക് തിയറീസ് എങ്ങനെയാണ് ഒരു ക്ലിനിക്കില് ലാംഗ്വേജ് ഇമ്പയർമെന്റുമായിട്ട് വരുമ്പോൾ ഉപയോഗപ്പെടുത്തുന്നത് എന്നാണ് ഒരു ക്ലിനിക്കൽ ലിംഗ്വിസ്റ്റിന്റെ റോള്. അത് ശബ്ദങ്ങളുടെ തലത്തിലാവാം, വാക്കുകളുടെ തലത്തിലാവാം, സെന്റൻസുകളുടെ തലത്തിലാവാം. എങ്ങനെയാണ് ഭാഷ ഒരു സോഷ്യൽ സെറ്റപ്പിൽ ഉപയോഗിക്കുന്നത്, അത് പ്രാഗ്മാറ്റിക്സ് എന്ന് പറയും. ഈ വായിക്കാനും എഴുതാനും നന്നായിട്ട് അറിഞ്ഞിട്ട് ആ കുട്ടി കോംപ്രിഹെൻഡ് ചെയ്യുന്നുണ്ടോ, അതാണ് സെമാന്റിക്സ്. ഇതെല്ലാം ആണ് ഞങ്ങള് ഒരു ക്ലിനിക്കിലിരുന്ന് ചെയ്യുന്ന കാര്യങ്ങൾ.
1: ആദ്യമായിട്ട് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത് എവിടെയാണ്?
0: ആദ്യമായിട്ട് ഞാൻ വർക്ക് ചെയ്തത് എന്റെ PhD സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് MA MPhil PhD കണ്ടിന്യൂസ് ആയിട്ട് പോയി. കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് ഡ്രവീഡിയൻ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ട് ലിംഗ്വിസ്റ്റിക്സിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ ബംഗാളി പഠിക്കാനായിട്ട് ജൂനിയർ ഫെല്ലോ ആയിട്ട് ചേർന്നു. അപ്പോൾ ഒരു ബംഗാളി യൂണിറ്റ് ഉണ്ട് അവിടെ, ഒരു ബംഗാളിയെ മലയാളം പഠിപ്പിക്കുക, ആ ബംഗാളി എന്നെ ബംഗാളി പഠിപ്പിക്കുക. ഞാൻ എന്റെ സർട്ടിഫിക്കറ്റ് കോഴ്സൊക്കെ പാസ്സായതാണ്. അപ്പൊ ആദ്യത്തെ ജോലി അതായിരുന്നു. അങ്ങനെ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ശ്രീ ചിത്രയുടെ ഒരു എപ്പിലെപ്സി ക്ലിനിക്കില് ഒരു സർവേ നടത്തി. എപ്പിലെപ്സി ഉണ്ടായിട്ട് കുട്ടികൾക്ക് പഠന വൈകല്യം ഉണ്ടോ എന്നറിയാനായിട്ട് കേരളത്തിലെ 8 ഡിസ്ട്രിക്റ്റില് റീഡിംഗ് ആൻഡ് റൈറ്റിംഗിന്റെ ഒരു ഡേറ്റ കളക്ട് ചെയ്തു. 80,000 ഡേറ്റ അവർ കളക്ട് ചെയ്തു. അപ്പൊ അതിന്റെ ഇവാലുവേഷൻ വേണം.

0: അപ്പൊ അവരൊരു 40 BEd സൈക്കോളജി അങ്ങനെയുള്ളവരെല്ലാം എടുത്തു അത് ഇവാലുവേഷന് വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ ഒരു കോർഡിനേറ്റർ ആയിട്ട് ഞാൻ ശ്രീചിത്രയില് ജോയിൻ ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ ഞാൻ ശ്രീചിത്രയിൽ ജോയിൻ ചെയ്തപ്പോ ഞങ്ങളുടെ ഡയറക്ടർ ഡോക്ടർ PK സുരേഷ് ആണ്. സാറാണ് ഒരു ജനറൽ ലിംഗ്വിസ്റ്റ് ആയ എന്നെ ക്ലിനിക്കൽ ലിംഗ്വിസ്റ്റിക്സിനകത്തേക്ക് കൊണ്ടുപോയത്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഞാൻ ന്യൂറോ ലിംഗ്വിസ്റ്റിക്സും സൈക്കോ ലിംഗ്വിസ്റ്റിക്സും ഒക്കെ വായിക്കാൻ തുടങ്ങി. പിന്നെ സാറിന്റെ ക്ലാസ്സുകളുണ്ട്, ബ്രെയിൻ ഫംഗ്ഷൻ എല്ലാം സാറ് പഠിപ്പിച്ചു തരും. അപ്പൊ അങ്ങനെയാണ് ക്ലിനിക്കൽ ലിംഗ്വിസ്റ്റ് ആയിട്ട് മാറിയത്.
1: ഇപ്പൊ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ഭാഷ ഉപയോഗിക്കുന്നുള്ള വൈകല്യ ഡിലേ ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ഇതുണ്ട്. അപ്പൊ ആദ്യമായിട്ട് അങ്ങനെ ഒരു പേഷ്യന്റ് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഉള്ള ഓർമ്മയുണ്ടോ മാമിന്?
0: ഉണ്ട്, എല്ലാ കേസുകളെയും ഞാൻ ഓർക്കുന്നുണ്ട്. കാരണം നമ്മൾ ഈ കേസ് തെറപ്പി ചെയ്യുമ്പോൾ ആ കുട്ടികളുമായിട്ടൊരു നല്ല സ്നേഹബന്ധത്തിൽ ഏർപ്പെടും. കാരണം എന്താന്ന് വെച്ചാല് ആ സ്നേഹം ഉപയോഗിച്ചാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്. കാരണം ഇവർക്ക് പഠന വൈകല്യമുണ്ട്, വായിക്കാനും എഴുതാനും മടിയുണ്ടാവും തീർച്ചയായിട്ടും. അപ്പോ ആ പ്രവൃത്തി ചെയ്യിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മള് വളരെ സ്നേഹം
1: ഫ്രണ്ട്ലിയായിട്ട്
0: കാണിക്കും. ഫ്രണ്ട്ലി ബൈ ടച്ച് ത്രൂ വേർഡ്സ് എല്ലാം നമ്മൾ വളരെ സ്നേഹമൊക്കെ കാണിക്കുമ്പോൾ കുട്ടിക്ക് നമ്മളോട് ഒരു ആത്മബന്ധം സ്ഥാപിക്കും. അപ്പൊ നമ്മൾ പറയുന്ന അനുസരിക്കാനുള്ള ഒരു സാഹചര്യം ആ കുട്ടിയിലുണ്ടാവും. അപ്പൊ നമ്മൾ പറയുന്നത് സ്ലോലി സ്ലോലി ചെയ്തുകൊണ്ട് വരും. എനിക്ക് എല്ലാ കുട്ടികളെയും ഓർമ്മയുണ്ട്. ഒരു ഞങ്ങളൊരു ഗ്രൂപ്പായിട്ടാണ് കാണുന്നത്. ലിംഗ്വിസ്റ്റ് കാണും, സ്പീച്ച് പതോളജിസ്റ്റ് കാണും, സൈക്കോളജിസ്റ്റ് കാണും, ഇങ്ങനെ എല്ലാവരും കൂടിയാണ് കാണുന്നത്. എല്ലാവരും കൂടി വിചാരിച്ചാലേ ഡിലേ വന്നിട്ടുള്ള ലാംഗ്വേജ് ഈ പ്രോബ്ലം ഉള്ള ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റും. സംടൈംസ് ഇറ്റ് മേ ബി സൈക്കോളജിക്കൽ, സൈക്കോളജിയുടെ ആയിരിക്കും പ്രശ്നം. ചിലപ്പോൾ സ്പീച്ച് ആർട്ടിക്കുലേഷൻ പ്രോബ്ലം ആയിരിക്കും. ഞാൻ ചെയ്യുന്നത് എവിടെയാണ് ഈ കുട്ടിക്ക് ലാഗ് കുറവ് വന്നിട്ടുള്ളത് എന്ന് കണ്ടുപിടിച്ചിട്ട് റീഡിങ് ആൻഡ് റൈറ്റിംഗ് എനിക്ക് പഠിപ്പിക്കാനായിട്ട് പറ്റും. അത് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് ഒരു രീതിയാണ്, മലയാളം പഠിപ്പിക്കുന്നത് വേറൊരു രീതിയാണ്. ആ രീതി അറിയണമെങ്കിൽ നമ്മൾ ലാംഗ്വേജ് സ്ട്രക്ചർ കൃത്യമായിട്ട് അറിയണം.
1: ഇതിലിപ്പോ തന്നെ പല കേസുകളും കണ്ടിട്ടുണ്ട് മാം. അങ്ങനെ
0: ഓർത്തിരിക്കുന്ന ഒരു പഠന വൈകല്യമുള്ള ഒരു മോനുണ്ട്. ആ മോന് അവന്റെ പേഴ്സണാലിറ്റിക്ക് കുറച്ചൊരു പ്രശ്നമുണ്ട്. അവനൊരു സെൽഫ് കോൺഫിഡൻസ് കുറവുള്ള കുട്ടിയാണ്. അവന് ഉച്ചയാകുമ്പോ അവനെ സ്കൂളിൽ നിന്ന് തിരിച്ചു വരും, നല്ല നീറ്റായിട്ട് ഡ്രസ്സ് ചെയ്യില്ല, അങ്ങനെ ഒക്കെയാണ് ആ കുട്ടി ഇരിക്കുന്നത്. പക്ഷെ അവൻ വളരെ റിച്ചാണ് വരുന്നത്, നല്ല സൗകര്യപ്രദമായിട്ട് കാറിലൊക്കെയാണ് വരുന്നത്. പക്ഷെ കുട്ടി ഒരു ക്ലംസി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ എന്നും എന്റെ റൂമിലേക്ക് വരുന്നത്, കരഞ്ഞോണ്ടാണ് വരുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുക എന്തിനാ കരഞ്ഞത് എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നത് ഒരു കുട്ടി തല്ലി അടിച്ചു അങ്ങനെയൊക്കെയാണ്. ചിലപ്പോൾ ഹോംവർക്ക് ചെയ്തുകൊണ്ട് വരില്ല. എന്താണ് ഇന്നലെ ഹോംവർക്ക് ചെയ്യാതിരുന്നത്, ഇന്നലെ തന്നു വിട്ടതല്ലേ, ഇന്ന് എന്താ ചെയ്യാതിരുന്നത്? അപ്പൊ ഒരു ദിവസം അവൻ എന്നോട് പറഞ്ഞു, ഇന്നലെ ഞാൻ വീട്ടിലില്ലായിരുന്നു. അപ്പൊ എവിടെ പോയി? ഞാൻ കൊളാവത്ത് പോയി. കൊളാവത്ത് പോയത് എന്താണെന്ന് ഞാൻ പിന്നെ ഒന്നോടെ ആലോചിച്ചു. എവിടെ പോയി? കൊളാവത്ത് പോയി എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെ എനിക്ക് വേഗം സ്ട്രൈക്ക് ചെയ്തു, കോവളത്താണ് എന്ന് മനസ്സിലായി. അപ്പൊ ഞങ്ങൾക്കൊരു തിയറി ഉണ്ട്, ലാംഗ്വേജ് അക്വിസിഷൻ സ്റ്റേജില് വാക്കുകളിലെ അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. ട്രാൻസ്പോസിഷൻ ഓഫ് ലെറ്റേഴ്സ് എന്നാണ് പറയുന്നത്, മെറ്റാതീസിസ് എന്നാണ്. നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ ഈ മെറ്റാതീസിസ് നമുക്ക് ഉണ്ടാവും, പക്ഷെ നമ്മൾ ലേറ്റസ്റ്റ് സ്റ്റേജിൽ നമ്മൾ അത് ഓവർകം ചെയ്യും. ഈ കുട്ടിക്ക് 10-12 വയസ്സായിട്ട് ഈ കുട്ടി ഓവർകം ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ ട്രാൻസ്പോസിഷൻ ഓഫ് ലെറ്റേഴ്സ് അല്ലെങ്കിൽ മെറ്റാതീസിസ് പഠിപ്പിക്കുമ്പോൾ എപ്പോഴും ഈ കുഞ്ഞിന്റെ സംഭവമാണ് ഓർക്കുന്നത്. ഒരു എറർ കൊണ്ട് നമുക്ക് അവന് ഒരു ട്രാൻസ്പോസിഷൻ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല, പാറ്റേൺ ഓഫ് എറേഴ്സ് വേണം. പിന്നെ ഒരു ദിവസം എന്റെ അടുത്ത് വന്നിട്ട് നമ്മൾ കുട്ടി വരുമ്പോ തന്നെ പഠിപ്പിക്കാൻ തുടങ്ങില്ല, കുറച്ച് വിശേഷമൊക്കെ പറഞ്ഞ് ഫ്രണ്ട്ലി ആക്കും. അവ പറഞ്ഞ് ഇന്നലെ അച്ഛന് സുഖമില്ലായിരുന്നു. എന്ത് പറ്റി? അച്ഛന് പുറത്ത് വേദനയായിരുന്നു. ശരി, എന്നിട്ട് എന്ത് ചെയ്തു? അത് ശാന്ത തവടി കൊടുത്തു എന്ന് പറഞ്ഞു. അവന്റെ സ്പീച്ചിൽ കണ്ടിന്യൂസ് ആയിട്ട് ഈ എറേഴ്സ് ഉണ്ട്. അപ്പം ഇന്നും പിന്നെ ഞാൻ ക്ലിനിക്കൽ ലിംഗ്വിസ്റ്റിക്സ് യൂണിവേഴ്സിറ്റിയിൽ പോയി, യൂണിവേഴ്സിറ്റിയിൽ ക്ലിനിക്കൽ ലിംഗ്വിസ്റ്റിക്സ് പഠിപ്പിക്കുമ്പോഴും എനിക്ക് ഈ ട്രാൻസ്പോസിഷൻ ഓഫ് ലെറ്റേഴ്സിന് ബുക്കിലെ എക്സാമ്പിളോ ഇംഗ്ലീഷിലെ എക്സാമ്പിളോ ഒന്നും തപ്പണ്ട. ഈ പയ്യന്റെ ഇതിലേക്ക് ഇന്നും ഞാൻ അതാണ് ഉപയോഗിക്കുന്നത്, ഒരിക്കലും മറക്കൂല. ഇപ്പൊ ആ കുട്ടി ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് മിടുക്കനായി പോയി കേട്ടോ. അങ്ങനെ ഒരു കുട്ടിയുണ്ട്. പിന്നെ ഒരു 4 വയസ്സായൊരു കുട്ടീനെ ഗൾഫ് കൺട്രീസ് ഇന്ന് കൊണ്ടുവന്ന്, കുട്ടി സംസാരിക്കില്ലായിരുന്നു. അപ്പൊ ഞങ്ങള് സൈക്കോളജിസ്റ്റ്, സ്പീച്ച് പതോളജിസ്റ്റ്, ഞാൻ സ്റ്റോറി വായിച്ചു കൊടുക്കും. ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനുള്ള ഏറ്റവും നല്ല ടെക്നിക്ക് സ്റ്റോറി വായിച്ചു കൊടുക്കുകയാണ്. എന്തെങ്കിലും സംസാരിക്കുമെങ്കിൽ സ്റ്റോറിയിൽ ഓരോ സെന്റൻസ് വായിച്ചു കൊടുക്കുമ്പോഴും അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കണം. രാമൻ കാട്ടിൽ പോയി. ആരാ കാട്ടിൽ പോയത്? രാമൻ. രാമൻ എവിടെയാ പോയത്? കാട്ടില്. അപ്പൊ അതിന്റെ കോംപ്രിഹെൻഷൻ ശരിയായി വരും. അത് കഴിഞ്ഞ് നമ്മൾ ഒരേ സ്റ്റോറി തന്നെ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞു കൊടുക്കും. 2-3 ദിവസം പറഞ്ഞു കഴിഞ്ഞിട്ട് കുട്ടിയെ കൊണ്ട് പറയിപ്പിക്കും. കുട്ടിയെ കൊണ്ട് പറയിപ്പിക്കുമ്പോൾ സബ്ജക്റ്റും ഓബ്ജക്റ്റും ഒക്കെ മാറിപ്പോവും. സെന്റൻസിൽ ഡിസ്കോഴ്സിൽ വളരെ ചെറുതായിരിക്കും, പക്ഷെ റിപ്പീറ്റഡ് ആയിട്ട് പറയുമ്പോൾ അത്

നന്നായിട്ട് ഒരു പരിധി വരെ. ഈ ലാംഗ്വേജ് ഡിലേ ഉള്ളവർക്ക് ലാംഗ്വേജ് ക്രിയേറ്റിവിറ്റി കുറവാണ്. ലാംഗ്വേജ് ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് വാക്കുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചും ഇട്ട് ഒരേ സെന്റൻസ് ഒരേ കണ്ടന്റ് പറയാൻ പറ്റും. നമ്മള് കാണാത്ത ലാംഗ്വേജ് ഇൻ ഡിസ്പ്ലേസ്മെന്റ്, നമ്മൾ വരുന്ന വഴിയിൽ എന്തൊക്കെ സംഭവിച്ചു, വണ്ടി മറിഞ്ഞു, ആന ഓടി, ഇതെല്ലാം പറയാൻ പറ്റും. ഈ കുട്ടികൾക്ക് അതൊന്നും പറ്റത്തില്ല. അതുപോലെ തന്നെ സ്റ്റോറി ടെല്ലിംഗ് നറേഷൻ അവർക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ഈ കുട്ടികൾ കളവും പറയില്ല. ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നവർക്ക് മാത്രമാണ് കളവ് പറയാൻ പറ്റും. കുട്ടികൾ കളവ്

0: നറേഷൻ അവർക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ഈ കുട്ടികൾ കളവും പറയില്ല. ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നവർക്ക് മാത്രമാണ് കളവ് പറയാം. പക്ഷെ കുട്ടികൾ കളവ് പറയില്ല എന്ന് നമുക്ക് അങ്ങനെ ഒരു ഉറപ്പുണ്ട്. അതുകൊണ്ട് കുട്ടികൾ എന്തെങ്കിലും ശരിയല്ലാത്ത പറഞ്ഞാൽ അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കും. നമുക്ക് ആ കാരണം തപ്പിയെടുത്ത് അത് എന്തുകൊണ്ട് പറഞ്ഞു എന്ന് അന്വേഷിക്കാൻ പറ്റും. ഓളോണെ സഡൻ കുട്ടി കളവ് പറയില്ല. അങ്ങനെയാണ് ഈ 4 വയസ്സുകാരി കുട്ടി എന്തോ ഒരു ബ്ലോക്കായിട്ടാണ് സംസാരിക്കാതിരുന്നത്. അങ്ങനെ സംസാരിക്കാതിരുന്ന ഒരു 2-3 മാസത്തെ ട്രെയിനിങ് കഴിഞ്ഞപ്പോൾ കുട്ടി സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ വലിയ സന്തോഷമായിരുന്നു എല്ലാവർക്കും. അപ്പോൾ എല്ലാ റൂം വഴിയും കൊണ്ടുവന്ന ലിംഗ്വിസ്റ്റിന്റെ റൂം ഞാനിരിക്കുമ്പോൾ ബാക്കി എല്ലാവരും ചെറുപ്പക്കാരാണ്, ഞാൻ മാത്രമാണ് പ്രായമായിട്ടുള്ളത്. എൻ്റെ അടുത്ത് വന്നപ്പോൾ കുട്ടി ഉടനെ പറഞ്ഞു അമ്മൂമ്മ, അമ്മൂമ്മ ടീച്ചർ എന്ന് പറഞ്ഞു. അത് വലിയൊരു സന്തോഷമായിരുന്നു. കാരണം ആ കുട്ടിയിലെ ലാംഗ്വേജ് ഉറങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. അത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ആ കുട്ടിക്ക് ഒരു ഡിലേ വന്നതാണ് അതിന്റെ കാര്യം. ലാംഗ്വേജ് ആ കുട്ടി അക്വയർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് എൻകോഡ് ചെയ്യാനായിട്ട് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഡിലേ വന്നതാണ്. അപ്പൊ അതിനൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു. ആ ബ്ലോക്ക് ഒരു പക്ഷെ സൈക്കോളജിക്കലായിരിക്കാം, അല്ലെങ്കിൽ എൻവയൺമെന്റൽ ഫാക്ടേഴ്സ് ആയിരിക്കാം. എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് അത് ബ്ലോക്ക്ഡ് ആയിട്ട് നിന്നാണ്. സംസാരിച്ചു തുടങ്ങിയപ്പോ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിച്ചു. അമ്മമ്മ ടീച്ചർ പറഞ്ഞപ്പോ വളരെ സന്തോഷം തോന്നി. ഇങ്ങനെ എല്ലാ കുട്ടികളെയും ഓർക്കും, ഒരു കുട്ടിയെ മറന്നു പോവില്ല.
1: കുറെ കുട്ടികളുമായിട്ട് ഡീൽ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ പേരൻസ് നമുക്ക് എങ്ങനെയാണ് ഇപ്പം ഒരു കുഞ്ഞിനെ പെട്ടെന്ന് എന്തെങ്കിലും ലക്ഷണങ്ങൾ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും സ്പീച്ച് ഡിലേ?
0: അതെ, ഇപ്പൊ സ്പീച്ച് ഡിലേ വരാവുന്ന കേസുകളുണ്ട്. ഇപ്പൊ ഡൗൺ സിൻഡ്രോം കുട്ടികൾ, ഡൗൺ സിൻഡ്രോം കുട്ടികൾക്ക് സ്പീച്ച് ഡിലേ വരും. കാരണം എന്നാന്ന് വെച്ചാൽ അവരുടെ മൗത്ത് ഓർഗൻ ഡീവിയന്റ് ആണ്. അവർക്ക് ലിപ്സ് വളരെ വലുതാണ്, ടങ് വലുതാണ്, ടങ് പ്രൊട്രൂഡഡ് ആണ്, ടീത്ത് നേരെയല്ല, ഫ്ലാറ്റ് നോസ് ആണ്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഓറൽ മസിൽസ് വീക്കാണ്. ഇതെല്ലാം ഉള്ളതുകൊണ്ട് അവർക്ക് സ്പീച്ച് ഡിലേ ഉണ്ടാവും. പിന്നെ അവരുടെ ഇന്റലിജൻസ് ലെവലും താഴെയായി. അതുകൊണ്ട് അവർക്ക് ലാംഗ്വേജ് അക്വിസിഷൻ എല്ലാ ഡെവലപ്മെന്റൽ മൈൽസ്റ്റോൺസും ഡിലേഡ് ആയിരിക്കും. കമന്നു വീഴുക, നടക്കുക, ഇരിക്കുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ സ്പീച്ചും ഡിലേഡ് ആയിരിക്കും. അപ്പോൾ ഈ കുട്ടികളുടെ സ്പീച്ചിന് മെയിനായിട്ട് വരുന്ന പ്രശ്നം മിസ്ആർട്ടിക്കുലേഷൻ ആണ്. എന്ന് വെച്ചാൽ പ്രൊട്രൂഡഡ് ടങ് ആണ്, വലിയ ടങ് ആണ്. അപ്പൊ നമ്മുടെ നാവ് വളച്ചിട്ട് സംസാരിക്കേണ്ടതൊന്നും, നമ്മുടെ മലയാളത്തിൽ ടാഷ നായ അങ്ങനെ ഒരുപാട് റിട്രോഫ്ലക്സ് സൗണ്ട്സ് ഉണ്ട്. അതെല്ലാം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതായത് പാലറ്റല്ല, നാവിന്റെ നടുഭാഗം മുകളിലേക്ക് വേണം. വളരെ വലിയ നാവാണ് അവരുടെ വായിൽ കൊണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ശബ്ദങ്ങൾക്കെല്ലാം അവർക്ക് ജനറലി പ്രശ്നം ഉണ്ടാവും. അതുപോലെ തന്നെ ലാംഗ്വേജിന്റെ എല്ലാ സ്ട്രക്ചറും അവർക്ക്, ഗ്രാമർ അവർക്ക് അഫക്റ്റഡ് ആവും. അപ്പൊ ഞാനൊരു സ്റ്റഡി നടത്തി, ഒരു 30 കുട്ടികളെ എടുത്തിട്ട് സ്റ്റഡി നടത്തി. ഇപ്പൊ പ്രൊനൗൺസ് യൂസ് ചെയ്യാൻ അറിയില്ല. അപ്പൊ അത് ഞാൻ ഉപയോഗിച്ചത്, ഇവർക്കെല്ലാം ടാഗ് നെയിം ടാഗ് ഉണ്ട്. അപ്പൊ നെയിം ടാഗ് എടുത്ത് ഇത് ആരുടെ ടാഗ്? കരിഷ്മ. പ്രൊനൗൺസ് ഉപയോഗിക്കില്ല, വിഭക്തി പ്രത്യയങ്ങൾ ചേർക്കില്ല. കരിഷ്മയുടെ എന്ന് പറയില്ല, എന്റെ എന്ന് പറയില്ല, കരിഷ്മയുടെ എന്ന് പറയില്ല, കരിഷ്മ അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ ചെക്ക് ചെയ്തപ്പോ എല്ലാ വിഭക്തികളും അവര് മിസ്സിംഗ് ആണ്. അവർക്ക് എല്ലാ പ്രൊനൗൺസും അവര് പറയില്ല. അപ്പോ ഞങ്ങൾ പറയുന്നത് നൗണിന്റെ കൂടെ ചേരുന്ന ഇൻഫ്ലക്ഷൻസും എല്ലാം ആബ്സെന്റ് ആണ്. നൗണിന്റെ കൂടെ ചേരേണ്ട എല്ലാ ഗ്രാമാറ്റിക്കൽ പാർട്സും ആബ്സെന്റ് ആയിരുന്നു ആ കുട്ടികളിൽ. അതേസമയം വെർബിന്റെ കൂടെ വളരെ കുറവേ വന്നിട്ടുള്ളൂ. വന്നു വരും, വരുന്നു എന്ന് അവർ പറയും. കാരണം വളരെ കുറച്ചേ വെർബിന്റെ കൂടെ മലയാളത്തിൽ വരുന്നതുള്ളൂ വെൻ കമ്പയർഡ് ടു നൗണ്. അപ്പം അമ്മമാരോട് പറഞ്ഞു കൊടുക്കും, സംസാരിക്കുമ്പോ എന്റെ എന്ന് പറയണം, ഞങ്ങളുടെ എന്ന് പറയണം. അമ്മമാരാണ് ഏറ്റവും നല്ല ട്രെയിനർ. കാരണം വീട്ടിലാണല്ലോ നമ്മൾ കാണുന്നത്, 1 മണിക്കൂറായിരിക്കും. അപ്പൊ നമുക്കിത് കണ്ടുപിടിക്കുകയും എന്താണ് അതിന് പോകാൻ വഴിയെന്ന് പറഞ്ഞു കൊടുക്കുക ചെയ്യുന്നത്. അമ്മമാര് വളരെ ശ്രദ്ധാലുക്കളാണെങ്കിൽ ആ കുട്ടികൾ തീർച്ചയായിട്ടും നന്നാവും. ഡൗൺ സിൻഡ്രോം കുട്ടികളെ നമുക്ക് ഇംഗ്ലീഷും മലയാളവും ഒക്കെ പഠിപ്പിക്കാനും വലിയ പ്രശ്നമില്ല. അവർക്ക് ബിഹേവിയറൽ ഇഷ്യൂസ് ഇല്ല. പിന്നത്തെ രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് സെറിബ്രൽ പാൾസി ഉള്ള കുട്ടികളാണ്. അവർക്കും മസിൽസിനെല്ലാം പ്രോബ്ലം ഉണ്ട്, അവർക്കും ആർട്ടിക്കുലേഷൻ പ്രോബ്ലം ഉണ്ടാകാം. പക്ഷെ അവർക്ക് ഗ്രാമറിലൊന്നും വലിയൊരു പ്രശ്നം വരുന്നില്ല. ഇന്റലിജൻസ് ലെവല് അവരുടെ വളരെ താഴെ പോയിട്ടില്ലെങ്കിൽ അവർ ഒരു പരിധി വരെയൊക്കെ ഭാഷ ഉപയോഗിക്കാൻ പ്രശ്നം വരുന്നില്ല. അടുത്ത മെയിൻ ഗ്രൂപ്പ് ഓട്ടിസമാണ്. ഓട്ടിസംകാർക്ക് സംസാരിക്കാൻ യാതൊരു താല്പര്യവുമില്ല. സംസാരിക്കുമെങ്കിൽ തന്നെ അവർക്ക് ഗ്രാമാറ്റിക്കൽ എറേഴ്സ് ഒന്നും അല്ല വരുന്നത്. അവർക്ക് ആശ അവരുടെ കയ്യിലുണ്ടെങ്കിൽ തന്നെയും അവർക്ക് മറ്റുള്ളവരോട് സംസാരിക്കാൻ താല്പര്യമില്ലായ്മ ഉണ്ട്. പിന്നെ അവർക്ക് വൊക്കാബുലറി ഡെവലപ്പ് ചെയ്യാതെ വരുന്നുണ്ട്. സംസാരിക്കാതിരിക്കുമ്പോൾ അവരൊരു സോഷ്യലി മിക്സപ്പ് ആവാതെ വരുമ്പോൾ അവർക്ക് വായിക്കാനും എഴുതാനും പ്രശ്നവും കൂടി വന്നു കഴിഞ്ഞാൽ വൊക്കാബുലറി ഡെഫിസിറ്റ് വരും. അവർക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവും, പക്ഷെ അവരുടെ കമ്മ്യൂണിക്കേറ്റീവ് കോമ്പീറ്റൻസ് അഫക്റ്റഡ് ആണ്.
1: വീട്ടിലിപ്പം നമ്മൾ നോർമലി എടുത്ത് നോക്കിയാൽ പണ്ടത്തെ പോലെ അധികം സംസാരമില്ല, പകരം ഇപ്പൊ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് ഉപയോഗിച്ച് അങ്ങനത്തെ ഒരു ഉപയോഗം കൂടി വരുന്ന ഒരു സാഹചര്യത്തിൽ പലപ്പോഴും സാധാരണ കുട്ടികളിൽ തന്നെ ഒരു സ്പീച്ച് ഡിലേ

0: അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ?
1: ഇപ്പോഴും അങ്ങനെ പറയുന്നുണ്ട്. അത് നമ്മള് നോർമൽ സംസാര രീതി ഇല്ലാതെ മൊബൈൽ നോക്കിയിരിക്കുമ്പോൾ നമ്മളോട് മാത്രമേ നമ്മൾ തിരിച്ച് സംസാരിക്കുന്നില്ല. അവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, അവര് കാണുന്നു, അതിനകത്ത് ഇൻട്രസ്റ്റഡ് ആയിട്ട് ഇരിക്കുന്നു, സംസാരിക്കാൻ അവർക്ക് അവസരം കിട്ടുന്നില്ല. പേരൻസ് ആണെങ്കിൽ ദേ ആർ ഓൾസോ, അവരും വളരെ തിരക്ക് പിടിച്ച് നടക്കുന്നു. അവർക്ക് വൈകുന്നേരം വരുമ്പോൾ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, അപ്പൊ അവർക്കും സംസാരം വളരെ കുറവാണ്. അങ്ങനെ ഒരുപാട് കുട്ടികൾക്ക് സംസാര വൈകല്യം, സംസാരിക്കാൻ താമസം വരുന്നുണ്ട്. പിന്നെ അമ്മൂമ്മ അപ്പൂപ്പനൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കഥയും പാട്ടും ഒക്കെ കേൾക്കുക, അങ്ങനെ ഒരു സാഹചര്യവും ഇല്ല. ഇങ്ങനെയുള്ള കുട്ടികളെ വളരെ സാധാരണയായ സ്കൂളിൽ വിടണം. നമ്മൾ സംസാര ഭാഷ എഴുതാനും വായിക്കാനുമാണ് ആദ്യമായിട്ട് സ്കൂളിൽ പോകേണ്ടത്. ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷിൽ പോകുമ്പോൾ ഈ കുട്ടിക്ക് വീട്ടിൽ മലയാളം ആയിരിക്കും സംസാരിക്കണം, അവിടെ പോയി ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ രണ്ടും കുട്ടിക്ക് ബുദ്ധിമുട്ടാകും. അപ്പൊ ഈ സംസാരിക്കാൻ വൈകുന്ന കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ സാധാരണ ഉള്ള കുട്ടികൾ വരുന്ന സ്കൂളുകളിൽ വിടുമ്പോൾ അവർ കൂടുതലായിട്ട് ഇടപഴകുകയും സംസാരിക്കുകയും ചെയ്യും. അവിടെ യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല, ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാം, അവർക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കാം. അപ്പൊ അവരുടെ കമ്മ്യൂണിക്കേഷൻ, സോഷ്യൽ സ്കില്ല് എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് ഡെവലപ്പ് ചെയ്യും, നന്നായിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്.
0: നമ്മള് കുട്ടികളെ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി വീട്ടിൽ നോർമലി എന്ത് ചെയ്യാൻ പറ്റും?
1: ഇപ്പൊ നമ്മള് കഥയൊന്ന് കേട്ടാലേ അവൻ ഉറങ്ങാറുള്ളൂ എന്നുള്ള പാട്ടുണ്ടല്ലോ. വീട്ടില് അച്ഛനും അമ്മയും നമുക്ക് ഒരുപാട് കഥകൾ കേട്ട്, ഇപ്പൊ എന്റെ ചെറുപ്പത്തിൽ എന്റെ ഗ്രാൻഡ് ഫാദറിന്റെ ഒക്കെ വീട്ടിലുണ്ടായിരുന്നു, എല്ലാവരും സംസാരിക്കുമല്ലോ, നമ്മളത് മുഴുവൻ നേരം കേട്ടോണ്ടിരിക്കും. നമ്മൾ ആവശ്യമുള്ളടത്ത് ആവശ്യമില്ലാത്തടത്ത് തിരിച്ചു പറയും. അപ്പൊ നമുക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം നല്ലോണം ഉണ്ടായിരുന്നു. ഇപ്പോ എങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ ഉടനെ ഹോംവർക്ക് ചെയ്യുക, പഠിക്കുക എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് പോകും. അത് കഴിയുമ്പോൾ ഭക്ഷണം, പിന്നെ ഉറക്കം, പിന്നെ ടി വി ആണല്ലോ. ഇങ്ങനെ ഒരു കോമൺ ടോക്കിനുള്ള ഒരു സമയം ഇപ്പൊ വളരെ കുറവാണ്. തീർച്ചയായിട്ടും കുട്ടികൾക്ക് കഥ വായിച്ചു കൊടുക്കണം, കഥ പറഞ്ഞു കൊടുക്കണം, വായനാശീലം വളർത്തണം കുട്ടികളെ. ഞങ്ങളെല്ലാം പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ ബുക്സ് വായിച്ചിട്ടാണ് പഠിച്ചത്. ഇപ്പോഴത്തെ കുട്ടികളോട് എന്തെങ്കിലും ഒരു സംശയം ചോദിച്ചാൽ ഉടനെ മൊബൈൽ എടുത്ത് ഉത്തരം കണ്ടുപിടിക്കും. ഞങ്ങൾ ഒരു 10 പേജ് വായിച്ചാലായിരിക്കും ഒരു ലൈൻ ഉത്തരം കിട്ടിക്കൊണ്ടിരുന്നത്. ഇന്നതൊന്നും ആവശ്യമില്ല, ആ ഒറ്റ ലൈൻ ഒറ്റ അടിക്ക് കിട്ടും. അപ്പോ നമ്മളെ എക്സ്പോഷർ ടു ലാംഗ്വേജ് ഈസ് വെരി ലെസ്. അങ്ങനെയാണ് അതിനകത്ത് വരുന്നത്. കുട്ടികളോട് സംസാരിക്കുക, കുട്ടികൾ അടുത്ത വീട്ടിലെ കുട്ടികളുമായിട്ട് കളിക്കാനും ഒക്കെ ഉള്ള സാഹചര്യം ഉണ്ടാക്കുക, അതെല്ലാമാണ് ഷെയറിങ്ങും ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടാക്കി കൊടുക്കുന്നത്.
0: ഇപ്പൊ പലപ്പോഴും ഈ കുട്ടികളുടെ ആശയവിനിമയത്തെ പറ്റി ആശങ്കപ്പെടുന്ന മാതാപിതാക്കളുണ്ട്, അപ്പൊ അവരോട് മാഡത്തിന് പറയാനുള്ളത് എന്താണ്?
1: ലാംഗ്വേജ് ഡിലേ വന്നാൽ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു 1.5 വയസ്സായിട്ടും കുട്ടി ഒരു വാക്ക് പോലും പറയുന്നില്ലല്ലോ, ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു പീഡിയാട്രിഷ്യനെ കാണേണ്ടതായിട്ടുണ്ട്. അതോടുകൂടി തന്നെ ഈ കുട്ടിക്ക് ടങ് ടൈ ഉണ്ടോ, കുട്ടിക്ക് ചെവി ശരിക്കും കേൾക്കാമോ, കേൾക്കണം. നമ്മൾ ഏത് ഭാഷ സംസാരിക്കണമെങ്കിലും നമ്മൾ കേട്ടിരിക്കണം. ഇൻപുട്ട് ഉണ്ടായാലേ ഔട്ട്പുട്ട് ഉണ്ടാവുള്ളൂ. കുട്ടിക്ക് ചെവിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പീഡിയാട്രിഷ്യന്റെ അടുത്ത് പോയിട്ട് നോക്കിക്കഴിഞ്ഞിട്ട് കുഴപ്പമൊന്നും ഇല്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്പീച്ച് പതോളജിസ്റ്റിന്റെ അടുത്തേക്ക് റെക്കമെൻഡ് ചെയ്യും. അപ്പൊ അവര് അത് ഇമ്പ്രൂവ് ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ ടെക്നിക്സും അവരും ചെയ്യും, അമ്മമാർക്ക് പറഞ്ഞു കൊടുക്കും. പക്ഷേ ഒരു സ്പീച്ച് പതോളജിസ്റ്റോ ഒരു ലിംഗ്വിസ്റ്റോ ചെയ്യൂന്നോർത്ത് മാത്രം പേരൻസ് ഇരിക്കരുത്. അവരാണ് ശരിയായ ടീച്ചേഴ്സ്. വീട്ടില് കുട്ടികൾക്ക് ധാരാളമായിട്ട് സംസാരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം.
0: ഇപ്പോ നിലവിലെ മാജിക് പ്ലാനറ്റിലാണല്ലോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, വേറെ സ്ഥലങ്ങളിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ കാണാൻ സാധിച്ച ഒരു കാര്യം അല്ലെങ്കിൽ വർക്ക് ചെയ്യുമ്പോൾ തോന്നിയ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം.
1: മാജിക് പ്ലാനറ്റില് 4 ടൈപ്പാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഡൗൺ സിൻഡ്രോം, CP, പിന്നെ ഓട്ടിസം ആൻഡ് ഇന്റലക്ച്വലി ഡിസേബിൾഡ്, കുറച്ച് ഹിയറിംഗ് ഇംപെയർഡ് ആൻഡ് വിഷ്വലി ഇംപെയർഡ് കുട്ടികളുണ്ട്. അവിടെ റീഡിംഗ് ആൻഡ് റൈറ്റിങ്ങിന് അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അവരുടെ സോഷ്യൽ സ്കിൽസും കമ്മ്യൂണിക്കേഷനും ഡെവലപ്പ് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഓട്ടിസം കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങി എന്ന് വെച്ചാൽ ഒരു ലിംഗ്വിസ്റ്റിന് ചെയ്യാൻ പറ്റുന്ന ജോലി എന്താണെന്ന് ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടി വന്നു. അപ്പം ഈ ഓട്ടിസം കുട്ടികളെ മെയിൻ ആയിട്ട് ഇരിക്കുന്നത് ബീഡോവൻ എന്ന് പറഞ്ഞ മ്യൂസിക് ക്ലാസ്സിലാണ്. നന്നായി പാട്ട് പാടും, പക്ഷെ ഇവരാരും അർത്ഥം മനസ്സിലാക്കിയല്ല പാടുന്നത്, ജസ്റ്റ് റോഡ് സിംഗിങ് ആണ്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ഈ കുട്ടികളുടെ മെമ്മറി വളരെ ഇന്റാക്ട് ആണ്. അപ്പൊ ഞാൻ ഈ കുട്ടികളെ ഒരു കവിത പഠിപ്പിച്ചാൽ എന്താ എന്ന് എനിക്ക് തോന്നി. അങ്ങനെ എന്തെങ്കിലും കഥ പറഞ്ഞു കൊടുക്കാനാണ് ഞാൻ എന്റെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നത്. അങ്ങനെ കൂട്ടിക്കൊണ്ടു വരുമ്പോൾ ഒരു കുട്ടി ഓട്ടംതുള്ളല് ഒരു മെഡിക്കൽ കോളേജ് അഭാരത എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ യൂത്ത് ഫെസ്റ്റിവലിനും, ആ കുട്ടി അതിനകത്ത് വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ട് ആ കുട്ടി അത് വളരെ ഫാസ്റ്റ് ആയിട്ട് അത് പഠിച്ചു. അത് ചൊല്ലിച്ചു നോക്കിക്കഴിഞ്ഞപ്പോൾ അത് വളരെ നന്നായി അതേപോലെ തന്നെ ചൊല്ലാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഞാൻ കവിതകൾ പഠിപ്പിക്കാൻ തുടങ്ങി. ONV വയലാറിന്റെ എല്ലാം കവിതകൾ, അത് എന്റെ ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ്. അതിനകത്ത് ഒരു 4-5 കുട്ടികളെ

0: ഓട്ടിസം കുട്ടികളെ കവിത എല്ലാം പഠിപ്പിച്ചപ്പോ അതിനകത്ത് ഒരു കുട്ടി മാത്രം വളരെ ഫീലോടുകൂടി അത് ചെല്ലും. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഞങ്ങള് ജനറേറ്റീവ് സിൻടാക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പേപ്പർ ഞങ്ങൾക്ക് പഠിപ്പിക്കുന്നുണ്ട്. ലാംഗ്വേജ് ഈസ് ക്രിയേറ്റീവ് ബൈ യൂസിങ് ഹാൻഡ് ഫുൾ ഓഫ് ഫോണിംസ് വി ക്യാൻ കൺസ്ട്രക്ട് ഇന്യൂമറബിൾ സെന്റൻസ് എന്നാണ്. വളരെ കുറച്ച് ഇംഗ്ലീഷിൽ 26 അക്ഷരം, മലയാളത്തിൽ 52 അക്ഷരം ഉപയോഗിച്ച് നമ്മൾ എത്രയോ സെന്റൻസുകളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ക്രിയേറ്റിവിറ്റി ഈ കുട്ടികൾക്ക് കമ്മ്യൂണിക്കേഷൻ ആബ്സെന്റ് ആണ്. പക്ഷേ ഈ പാട്ട് പാടുമ്പോൾ ഈ ഒരു കുട്ടി മാത്രം വാക്കുകളുടെ അർത്ഥം അവന് മനസ്സിലാവുന്നില്ല, പക്ഷേ അതിന്റെ ഓവറോൾ മീനിങ് ആ കുട്ടി എങ്ങനെയോ സെൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ഒരു മനുഷ്യന് ഭാഷ പഠിക്കാനുള്ളത്. ഒന്ന് കോമ്പീറ്റൻസ്. ഒരു ഹ്യൂമൻ ബീയിങ് ഉണ്ടാവുമ്പോൾ ഹിസ് ബ്രെയിൻ ഈസ് വയേർഡ് ടു ഹാവ് ലാംഗ്വേജ് ടു വിച്ച് ഹിസ് എക്സ്പോസ്ഡ് ടു. നമ്മൾ ഏത് ഭാഷയാണ് നമ്മുടെ ചുറ്റുപാടും സംസാരിക്കുന്നത് അത് പഠിക്കാനുള്ള വൈഭവത്തോടു കൂടിയാണ് നമ്മൾ ഒരു കുട്ടി ജനിക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ ബ്രെയിനിന്റെ ഡെവലപ്മെന്റ്. ആ കോമ്പീറ്റൻസ് നമുക്ക് മനസ്സിലാവില്ല. കുട്ടി പെർഫോം ചെയ്താലേ, കുട്ടി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തുടങ്ങുമ്പോഴാണ് ആ കോമ്പീറ്റൻസ് നമുക്ക് മനസ്സിലാവുന്നത്. നമുക്ക് മെഷർ ചെയ്യാവുന്നത് പെർഫോമൻസ് ആണ്. അപ്പോൾ മറ്റു കുട്ടികളിൽ നിന്ന് ഈ കുട്ടിയുടെ പെർഫോമൻസിനകത്ത് അവൻ്റെ കോമ്പീറ്റൻസ് ലെവൽ കുറച്ചും കൂടി ഹയറാണ്. അർത്ഥം മനസ്സിലാക്കുന്നതുകൊണ്ടാണ് ആ ഫീൽ ഉണ്ടാകുന്നത് എന്ന് ഞാൻ ഈ ഓട്ടിസം കുട്ടികളെ പഠിപ്പിച്ചപ്പോൾ മാത്രം മനസ്സിലാക്കിയ ഒരു കാര്യമാണ്.
1: ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഭാഷയുടെ ആ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഈ ഭാഷാ വൈകല്യങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നതിനെ കുറിച്ച്. അപ്പോ ഇവിടെ ഈ ഒരു സ്റ്റുഡിയോയിൽ എത്തിയതിന്, തിരക്കിനിടയിൽ എത്തിയതിന് ഒരുപാട് നന്ദി മാം.
0: വളരെ സന്തോഷം.
2: ക്ലിനിക്കൽ ലിംഗ്വിസ്റ്റായ ഡോക്ടർ എ എം മേരിക്കുട്ടിയുമായി സിവിൽ ജിഹാൻ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. സെപ്റ്റംബർ 7 തിങ്കളാഴ്ച രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ അനിശ്ചിതത്വത്തിന്റെ കാലഘട്ടത്തിൽ സാമ്പത്തിക ആസൂത്രണത്തിന്റെ സാധ്യതകൾ, ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനറായ രതീഷ് കണ്ണങ്കര മറുപടി നൽകുന്നു. ഇതിനായി വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പറയാം. 9495964321. ഇനിയൊരു നമ്പർ 9465563321. ഇനിയൊരു നമ്പർ കൂടി 9496596321. അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി, സമയം 3:30. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഗുരു എന്ന ചിത്രത്തിൽ ജി വേണുഗോപാലും സംഘവും പാടിയത്. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം ഇളയരാജ.

ദീപക് ദേവിന്റെ സംഗീത സംവിധാനത്തിൽ വിനീത് ശ്രീനിവാസനും റിമി ടോമിയും പാടിയത്. ചിത്രം ഉദയനാണ് താരം. ഗാനരചന കൈതപ്രം.

സ്ഫോടനം എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രനും ജോളി അബ്രാഹമും വാണി ജയറാം സംഘവും പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് ONV കുറുപ്പ്, സംഗീതം ശങ്കർ ഗണേഷ്.